കാർപ്ലേയിലും എങ്ങളെ കേൾക്കാം. യു ആർ ലിസണിംഗ് ടു CTRC. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് CTRC.